0: അപവിശ്വാസ കരണ അഭിരഹസ്യ പ്രകാശ കരമു
1: സ്വാമി വാസ്യ കുതുസേക സ്വാമി വാസ്യ ഉത്താനുഭൂസേക സ്വാമിനി ഉപവാൻസേ നവത വടിനസേക
0: എഹിൻ പ്യാനനി ഉൻവാൻസേഗേ മരണയാത് ഉത്താനയാത് സീപത് കർമിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാത് അപ്പി ഒബട പുദ കരമു ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ കറാന്നട്ട് അപ്പ സുദുസാൻ വശയിൻ സൽക്കീമ ഗേന അപ്പി ഒബട തുതി പുദമു ക്രിസ്തുൻ വഹൻസേഗേ ശ്രീ ശരീരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗി വന അപ്പ സമ ശുദ്ധാത്മനൻ വിസിനെ സത്കരുണു ലബന ലെസ് അപ്പി അവനത്വ ആയത് സിറ്റിമു സ്വാമിനി മുള്ളുവൈ പെതൃ പവത്ന ഒബഗേ ശുദ്ധ ഉസഭാവ സീകല മേനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ദ് സകല പൂജക പിരിസിദ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൻ വന്നിട്ട് സലസ്സുനു മേനവ ഉത്താനി ബലാപുരത്ത് ഏതുവ മീകിയ അപ്പകേ സഹോദര സഹോദരിയാന്ത് ഒബഗേ ദയനുകം പാവകരെ വിശ്വാസേ തപമിനശ്രുവാൻ കുത്സ്യാലന്ദ് സീകര ഒബഗേ ശ്രീവത മണ്ഡലേ ആലോക്യ വിതട്ടോൻ ഖന്ദവാഗത് മേനവ അപ്പ സിയാലന്ത ദയനുകം പാകല മേനവ ഭാഗ്യവത് ദേമാതാവൻ കനിമര്യാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെക് കാലയൻഹി ഒബഗേ കമത്തേ ടുക്കല ശീല ശുദ്ധവന്തയിന്ത് സമഗ അപ്പതി സദാ ജീവനേട് സഹഭാഗി വീമട്ട് സുദുസൻകല മേനവ തവത ഉൻഹാ സമഗൊബട പ്രശാന്ത് സാക്കിരീമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ വഹൻസി മഗിൻ അപ്പട്ട് വരം ദുണു മേനവ ഉൻവഹൻസി മഗിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കെരൈദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മാനൻഹാ സമഗെ ക്വഡവാസന്നാ ഉപവഹൻസേട്ട് സകല ഗൗരവയാത് മഹിമയാ

0: എവിറ്റ് ജീവമാണ് സത്വൻ സദരദേന ഗായന കർബീൻ സിടിയാവുദ സിടിന്നാവുദ മതു സിടിന്നാവുദ കമ ജീവമാണ് ദേവിയൻ മാർസേട്ട സിയലു കൗരവേ വേവായി കേന
1: സോദേശേ പാലുതു
0: എവിറ്റ് വെടി മഹല്ലോ 24 ദേന തുണവന സ്വർഗ്ഗേ സിയോൻ ഹി ഉമഹസ്ഗേ സിംഹാസനേ ഇദിരിയേ സിടിന വെടിമഹല്ലാൻ 24 ദേന സ്വകീയ കിരുളു ബിമദമ ദേവിയൻ മാർസിദിരിയേ വെന്ദ വെടിപിൻ ഒബ സദാ കാലേൻ സദാ കാലേട ഗൗരവേ ലബാനട സുദുസു ദേവിയൻ മാർസ

0: അപവിശ്വാസകരന അഭിരഹസ്യപ്രകാശകരമാണ്.
1: സ്വാമി വാസ്യ കുതുസേക സ്വാമിനി വാസ്യ ഉത്താനുസേക സ്വാമിനി ഉപവാൻസേ നവത വടിനസേക.
0: എഹിൻ പ്യാനനി ഉൻവാൻസിഗേ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാത് അപ്പി ഒബട പുദ കരമ ഒബഹമ വേ സിറ്റിമിൻ ഒബട സേവേ കറാന്നിട്ട് അപ്പ സുദുസാൻ വശിൻ സൽക്കീമ ഗന അപ്പി ഒബട തുതി പുദമു ക്രിസ്തുൻ മഹാൻസിഗേ ശ്രീ സർരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗി വന അപ്പ സമ ശുദ്ധാത്മനൻ വിശി നിക്സത് കരുണു ലബന ലെസ് അപ്പി അവനത്വ ആയ്ത സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്നാമുപകേ ശുദ്ധ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ദ് സകല പൂജക പിരിശുദ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺവാനട്ട് സലസ്സുനു മാനവ ഉത്താനി ബലാപുരത്ത് ഏതുവ മീഗിയ അപ്പകേ സഹോദര സഹോദരിയാന്ത് ഒബഗേ ദയനുക്കം പാവകരെ വിശ്വാസി തപമിനശ്വാൻ കുത്സ്യാലന്ദ് സീകര ഒബഗേ ശ്രീവത മണ്ഡലെ ആലോക്യ വെത്തടോൻ ഖന്ദവാഗത മേനവ് അപ്പസ്യാലന്ത ദയനുക്കം പാകല മേനവ് ഭാഗ്യവത് ദേമാതാവന കനിമര്യാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെ കാലയൻഹി ഒബഗേ കമത്തേറ്റു കലശീലു ശുദ്ധവന്തയിന്ത് സമഗ അപിതു സദാ ജീവനേറ്റ് സഹഭാഗി വീമട സുദുസാൻ കല മേനവ് തവത ഉൻഹാ സമഗ ഒബട പ്രശാന്ത് സാക്കിരീമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെക്വഡവസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമ